0: നിത്യ കേണുള്ള റേഡിയോ സാരംഗ് 107.8 FM ഇന്നത്തെ തുളു കാര്യക്രമകു നിക്ലേഗ് മാത്രേഗ്ല മോക്കി ദിഞ്ച് സൊൽമിലു ഇന്നത്തെ ഈ കാര്യക്രമട് ഇഞ്ചിപ്പ സൂരജ് പി യു കോളേജ് അഞ്ചനെ ജ്ഞാനദീപ സ്കൂൾ മുടിപ്പോ മുൽപ്പ നടത്തിന ആട്ടിത ഗമ്മത്ത് ഈ ലേസഡ് പാത്തിരന പ്രൊഫസർ ഭാസ്കർ റായ് കുക്കുവള്ളി അർണ പാത്തിരന കേനൊന്നു പറക്ക
1: ഇനിത്ത ആട്ടിത ഗമ്മത്ത് നെത്ത ഗുർക്കാർമേദ ഗദ്ദികിടക്കുൾ നഞ്ചന ഈ ഒഞ്ഞി വിദ്യാസംസ്ഥ സംസ്ഥാപകർ അഞ്ചനെ ഗുർക്കാറായന അഞ്ചന എന്ന ആത്മീയ മിത്രരായന സാമാജിക ധാർമ്മിക മുന്താളു ഡാക്ടർ മഞ്ജുനാഥ് എസ് രേവൺകർ മേരെ ബാലി ഖുഷിത ഒഞ്ചി കൂട്ട മര്യാദ ഒഞ്ചി മിനദാന മര്യാദ അരകാല പണ്ട തുളുനാട് രണ്ടേ കാലുള്ളതിനെ ചളികാല ഇജ്ജി മുൽപ്പ ആട്ടിരുക്ക അരകാല മായുക്ക മര്യാദ നമുക്ക് ബാക്കി നെട്ട് പറഞ്ഞ മഴകാല ചളികാല മേസികകാലം എന്നുണ്ട് അവിടെ തുളുവരക്ക് ഈ അരകാല മര്യാദോട് ആപ്പുനഞ്ചിന ബേത്തെ ബേത്തെ അവസ്ഥയിൽ ഒക്ക അങ്ങനെ ബതുക്കട ആപ്പുനഞ്ചിന പരിവർത്തനയിൽ അവന് നമുക്ക് ഇനിപ്പിക്കുന്ന തോന്നുക സുരുഗോ കാര്യക്രമം സുരുമൽപ്പണക പണ്ടേര് നമ്മ തുളുനാടിന മല്ലാധികഞ്ചിന ഒന്ന് ഒരു ദാദ ഇജ്ജി സത്യകതാത് മല്ലകെ ഹരിവാണതാത് ഉരുട്ടുക പണവതാത് പൊറുക തിരുത്ത തുളുഭൂമി വരേ പൊറു തോജന പണ്ടത് പഞ്ഞൂരിലി പാടുന്നവരുടെ മാറി തുമ്പോൾ പണി തരുന്നത് നക്ക് പൻപേര് തിരിജനക്കൾ അഞ്ചാത് നിന്ന് പരശുരാമ സൃഷ്ടി പൻപിനി ഈ ഭൂമി ഉണ്ടാകുക നമ്മ തുളുനാട് ഇജ്ജാണ്ട് പരശുരാമദേവർ കൈത്ത കുടലിന്ന് തെത്തുന്നത് ദക്കനക അടകുമുട്ട സമുദ്രരാജെ ജാഗ്യപുഴുതു കൊറിയേന്ന് ആ ഭൂമി പൊയ്യല ഭൂമി ആദ്യത്തിന് അതിന് ഫലവത്താത് മലത്തിരി പാതാളോ കൊടുത്തു പത്തിനഞ്ചിന നാഗസന്തതി അഞ്ചാത്ത് നമുക്ക് നാഗരഖണ്ഡ പുതരുണ്ട് തമിഴ് സംഗം സാഹിത്യോടു തുളുനാട് ബാക്കി ഉല്ലേഖ പറപ്പുണ്ടെ അശോകന കള്ള മതിപ്പെടുക്കുണ്ടു ഇഞ്ച ബേത്തെ ബേത്തെ രീതിയിൽ തുളുനാടുത ഒഞ്ഞി കൽപ്പന അപ്പത്തെ പ്രകൃതിത ഒഞ്ഞി പൊരുളു മുൽപ്പത്തെ സംസ്കൃതി മുൽപ്പത്തെ ആരാധനെ ആചാര വിചാരങ്ങൾ ഒന്ന് മാത്രം കൊഞ്ച് വിശിഷ്ട വായന ബേത്തെ ഭൂലോകത്തെ വാഹടെട്ടുള്ള ഇജ്ജാന്ന് നനച്ചിന ബേത്തെ ബേത്തെ ആചാര വിചാരങ്ങൾ നമ്മ തുളുനാടുണ്ട് ദൈവാരാധന ഉദാഹരണ ഈ ദൈവാരാധനത്തിലെ ഭൂതാരാധന ഇനി ഇല്ലെങ്കിൽ ഇല്ലാത്ത ദൈവ ഊർദ്ദ ദൈവ സീമേത ദൈവം എന്നിട്ട്

0: നിരീക്ഷിക്കുന്നുള്ള റേഡിയോ സാരംഗ് 107.8 FM ഇന്നത്തെ തുളുക്ക
1: നേതാ ഗുർക്കാർ മേത ഗതികിടക്കുള്ള അഞ്ചന ഈ വഞ്ഞ വിദ്യാസംസ്ഥ സംസ്ഥാപകർ അഞ്ചനെ ഗുർക്കാറായന അഞ്ചന എൻ ആത്മീയ മിത്രരായന സാമാജിക ധാർമ്മിക മുന്താളു ഡാക്ടർ മഞ്ജുനാഥ് എസ് രേവൺകർ മേരെ ബാരി ഖുഷിത ഒഞ്ചി കൂട്ട മര്യാദ ഒഞ്ചി മിനദാന മര്യാദ അരെഗാല പണ്ണണ്ട തുളുനാട് രണ്ടേ കാലുള്ളതിന് ചളികാല ഇജ്ജി മുൽപ്പ ആട്ടിരുക്ക അരെഗാല മായിടുക്ക മര്യാദ നമുക്ക് ബാക്കി നെട്ട് പണ മഴകാല ചളികാല ബേസികാല ഉണ്ട് അട തുളുവരക്ക് ഈ അരെഗാല മര്യാദോടു ആപ്പുനഞ്ചിന ബേത്തെ ബേത്തെ അവസ്ഥയിൽ ഒക്ക അങ്ങന ബതുക്കടാപ്പുനഞ്ചിന പരിവർത്തനങ്ങൾ അവന് നമുക്ക് ഇരിപ്പുകുത്തെ തോന്നുക സുരുഗോ കാര്യക്രമം സുരമൽപ്പണക പണ്ടേര് നമ്മ തുളുനാട് മല്ലാധികം ഒരു ദാത ഇജ്ജി സത്യകദാത് മല്ലകെ ഹരിവാണതാത് ഉരുട്ടുകെ പണവതാത് പൊരുളുകെ തീർത്ത് തുളുഭൂമി വരേ പൊരുൾ തോജന പണ്ടത് പഞ്ഞൂർലി പാടുന്നവരോട് മാറി തുമ്പിടുവാൻ തീരുന്നത് നക്ക് പൻപേര് തെരുജനക്കൾ അഞ്ചാത് നിന്ന് പരശുരാമ സൃഷ്ടി പൻപിനി ഈ ഭൂമി ഉണ്ടാകുക നമ്മ തുളുനാട് ഇജ്ജാണ്ട് പരശുരാമദേവർ കൈത്ത കുടലിൽ നിന്ന് എത്തുന്നത് ദക്കനക അടുകുമുട്ട സമുദ്രരാജെ ജാഗെ പൊഴുതു കോരിയെന്ന് ആ ഭൂമി പൊയ്യത ഭൂമി ആദ്യത്തിന് അതിന് ഫലവത്താത് മലത്തിരി പാതാളോ കൊടുത്ത് വത്തിനഞ്ചിന നാഗസന്തതി തകലു അഞ്ചാത്ത നമുക്ക് നാഗരഖണ്ഡ ലഭുതരുണ്ട് തമിഴ് സംഘം സാഹിത്യോടു തുളുനാട് ബഗ്ഗ ഉല്ലേഖ പറപ്പുണ്ട് അശോകന കള്ള മതിപ്പെടുപ്പുണ്ട് ഇഞ്ചാ ബേത്തെ ബേത്തെ രീതിയിൽ തുളുനാട് ഒഞ്ചി കൽപ്പനെ അപ്പത്തെ പ്രകൃതിത ഒഞ്ചി പൊരുളു മുൽപ്പത സംസ്കൃതി മുൽപ്പത ആരാധനെ ആചാര വിചാരങ്ങളും ഒന്നും അത് ഒഞ്ചി വിശിഷ്ട വായന ബേത്തെ ഭൂലോകത വാഖടിട്ട ഇജ്ജാതിനഞ്ചിന ബേത്തെ ബേത്തെ ആചാര വിചാരങ്ങളും നമ്മ തുളുനാടുണ്ട് ദൈവാരാധന ഉദാഹരണി ഈ ദൈവാരാധനത്തിന്റെ ഭൂതാരാധന ഇനി ഇല്ലെങ്കിൽ ഇല്ലത ദൈവ ഊർദ ദൈവ സീമേത ദൈവം എന്നിട്ട് ബേത്തെ ബേത്തെ നമ്മൾ ആചരണ മാറും പ്രത്യേക ഇല്ലെല്ലാം ഉണ്ട് ഒഞ്ച ഒഞ്ച തമ്പില ജനക്കോല ഇതാണ് നിയമ നമുക്ക് ദൈവം തുമ്പു ദൈവര് ബുക്ക ദേവസ്ഥാന മത ബുക്ക ഇനി മുൽപ്പ അഞ്ചാത്ത് നമ്മ തുളുനാട് അവിഭജിത ദക്ഷിണ കന്നഡ ജില്ല പൻപനമ അതു മുതൽ കേനറ പ്രോവിൻസ് ഉടുപ്പി ദക്ഷിണ കന്നഡ കാസർഗോഡ് ഉത്തര കന്നഡത്തെ ഭാഗം ഒന്നു മാത്ര സേരുടു തുളുനാട് സീമേന ഗുരുത്തമാർപ്പണക്ക തുമ്പ ഫൻതേര് ബടക്കായി ബാർക്കൂർദു തെൻകായി ചന്ദ്രഗിരി സുതമുട്ട മൂടായി കടല ബരിത് പഡായി ഘട്ടത സാലമുട്ട ഒന്ന് തുളുനാട് ആത്ത് ഉദ്ദകലയിത്തിനഞ്ചിന വഞ്ചി ഭൂഭാഗോടു നാഗാരാധനെ ദൈവാരാധനെ ബുക്ക യക്ഷാരാധനെ പറഞ്ഞ ആരാധനാ പരമ്പരയിലെത്തിണ്ട് നമ്മ ഹിരിയാക്കൾ ശാലയ്ക്ക് പോത്ത് കലത്ത് ചേർന്നല്ല ലോകാനുഭവം ആകലെ നിഞ്ചയിത്തുണ്ട് കൃഷിനെ നമ്മുതു ഭിന്നിത ബതുക്കിന് ബാലവന്തിത്തനാക്കളു അഞ്ചാത്ത് കൃഷി സംസ്കൃതി നമ്മ ശാലാ കാലേജിന്റെ മുട്ടിക്കല്ല്